മോർണിംഗ് ഛത്രപതി സംഭാജി നഗർ. യു ആർ ലിസ്ണിംഗ് എം ജി എം 90.8 FM. ആർജി അദ്നാൻ തുംച്യാ സോബത് ആയേ ആണി ആജ് ആയേ മൺഡേ മൺഡേ മൺഡേ ബ്ലഡി ഫുൾ മൺഡേ തേരാ ഖൂൻ ചൂസ് ലേ അസ ഫീൽ യേത് ഹോതേ അപ്നേലാ ജയ ദുഷി മൺഡേ ശുരുആത് ഹോതേ ക്യൂകി യാർ ദേഖോ വീക്കെൻഡ് കാ ഏക്ദം എൻജോയ്മെന്റ് ഹോതാ ഹേ ആരാം ഹോതാ ഹേ ഉസ്കെ ബാദ് ബാക്ക് ടു വർക്ക് ജാനാ പഡ്താ ഹേ ഔർ നയേ ദിൻ കി ശുരുആത് ഹോതീ ഹേ ആൻഡ് നയാ വീക്ക് ഭീ ശുരു ഹോതാ ഹേ ഇസ് വജഹ സേ തോഡാ കണ്ടാലാ തോ ആതാ ഹേ യാർ ലേക്കിൻ ക്യാ കരേ ജാനാ തോ പഡ്താ ഹേ ഇസ് വജഹ സേ കഹതേ നാ കി യാർ ഏക് നയീ ശുരുആത് കേ ലിയേ നാ ആഗാസ് കർനാ ഹീ പഡ്താ ഹേ ഇസ്ലിയേ കഹാ ജാതാ ഹേ കി മൺഡേ ഏക് നയീ ശുരുആത് ഹോതീ ഹേ പിച്ലേ ഹഫ്തേ കി ജോ ഗൽത്തിയാ ഹോതീ ഹേ ഉസ്കോ നാ ദോഹരാതേ ഹുവേ നയേ തരീകേ സേ ശുരുആത് കർനേ കേ ലിയേ ഏക് ഹമേ ചാൻസ് ദിയാ ജാതാ ഹേ തോ ഐസീ തോട് കേ സാഥ് ആജ് കേ ഷോ കാ ആഗാസ് കർതേ ഹേ ഔർ മൺഡേ കാ ഭീ ആഗാസ് കർതേ ഹേ ബഹുത് സാരി ബാതേ ഹോഗി മുലാഖാതേ ഹോഗി ലേക്കിൻ ഹാപ്പി മൺഡേ കഹതേ ഹുവേ ആപ്കാ മൂഡ് ഫ്രെഷ് കർതേ ഹേ ബഡിയാ സേ ഗാനേ പ്ലേ കർകർ തോഡാ ബാദ് പുനഃ ആപ്നീ ഭേട് ഹുയി തോ പര്യന്ത സ്റ്റേ ട്യൂൻ.